നിത്യം ജപ്പിയെ തേരെ നാം ജീ ബോലോ. നിത്യം ജപ്പിയെ തേരെ നാം ജീ ബോലോ. നിത്യം ജപ്പിയെ.